0: അപി യാജ്ഞാകരം. ദേവി സമിതുനി മേ പ്രസാദ നിധാനേട ഹൗൽ വീമ തുലിൻ ഒബഹൻസേഗേ ഖമാവ അപി ലബാ ഗതിമു. സാമേൻഹാ എകമുതു ഖമിൻ അപ സമ എക്കല മെനവ. നിക്കിദേ അപ സ്വാമിൻ വന ജേസസ് ക്രിസ്തുൻ വഹൻസേ ഉദേശാമ ലബേവാ. സ്വാമിൻ വഹൻസേ ഒബ സമഗ വന സേക്വാ.
1: ഒബ സമഗദ വന സേക്വാ.
0: സർബൽദാരി ദേ മഹോത്തമയാനൻ വന പ്യാനോദ പുത്രയാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരന സേക്വാ. യാന സാമേൻഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട്ട സോസ്ര വേവാ.
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബവിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിദു സീലു ദിനാട്ടത് യാഗേ പൗൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദീത്വേ പുദന അതര അയട സ്വാമി വാൻസഗേ ആശീർവാദേ ബഹുലവ അപി പ്രാർത്ഥന കരണോ. ഏ സമഗമ ഒബ സിറ്റിന തന സിട്ട മിമ നാലികാവ മഗിൻ അപ്പ പവത്തു ഏമ ദിവ്യ പൂജാവട്ട സഹഭാഗിയു സീലു ദിനാട്ടത് സ്വാമിൻ വഹൻസേഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണോ. ഒബ സീലു ദിനാട്ട ജേസു പീതായി.
2: ഒബ ഏ സവന് ദുന്നേ ഗരു ജൂഡ് നിക്ലസ് പേതുമാ വിസിൻ തേവത്ത ദേവമേന്ദുരേദി പസുകിയ ദിനക പവത്തന ലദ ഇരുദിന ദിവ്യ പൂജായാഗേതായി പട്ടികതകലേ സുനിൻ പ്രനാന്തു ഒബട കഥാകല മാമ രഞ്ജിത ഹേരത്. ഒബ സെമറ്റ് ജേസു പീതായി.